ആകാശവാണി ഉദകമണ്ഡലം വാനോളിനിലെ മുടി എഫ് എം 101.8 നിലയത്തിൽ നേരം 7:25. ഇനി കേൾക്കാം വ്യവസായികൾക്കാണ് അറിയിപ്പ്. കേൾപ്പതിർക്ക് മുന്നതാകാം,